地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，地，